കുറ്റരുങ്കി ചെയ്യൽ ഞാനതിഭേദമായി നിത്തം നടത്തും നടിക്കുമാ നേയത്തേ.